0: Marvanthuruthu is this picturesque little village that hugs the banks of the Muvattupura River in Kerala. After years of water pollution, the very same canals that sustain the homes here became clogged with garbage. So of course, things had to change. And boy, did they change.
1: ഈ മറവന്തുരുത്ത് ഗ്രാമത്തിൽ ഒരുപാട് ചെറു തോടുകളുണ്ട് കൊച്ചു കൊച്ചു തോടുകൾ ആ 18 തോടുകൾ ഇവിടുത്തെ ടൂറിസം വികസനം ആഗ്രഹിക്കുന്ന ആളുകളുടെ യോജിച്ച പ്രവർത്തനത്തിലൂടെ ഇത് വളരെ നന്നാക്കി ഇവിടെ കൊച്ചുവള്ളങ്ങളും അതുപോലെ തന്നെ ആധുനികമായ രീതിയിലുള്ള വള്ളങ്ങളും ഒക്കെ വന്ന് ടൂറിസ്റ്റുകൾ ഈ ഗ്രാമത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു
0: Marvanthuruthu is all about the water. This place wouldn't even exist without the river and its canals. So, if I'm ever going to find out how this little hamlet has evolved, there's only one place to start. With the fishermen who have plied their trade in these waters for hundreds of years.
2: Do I really have to wear a life jacket?
3: Yes.
2: It doesn't even look good and it covers my nice shirt.
3: Can't swim.
2: No, I can swim. Hi. So, Mr. Sanjeevan, how long have you been doing this?
4: For 40 വർഷം ആയി അച്ഛൻ്റെ കൂടത്തിൽ പോകാൻ തുടങ്ങിട്ടു അപ്പോൾ അച്ഛൻ്റെ കാലശേഷം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചേട്ടൻ മരിച്ചു പോയി
2: So your father is the one that brought you out and taught you how to do fishing. So, I've heard so much about the cleanup that's happening in this entire town. How much has the cleanup affected your profession?
4: ഇവിടെ ഇപ്പോൾ മുമ്പത്തെ നേരത്തെയൊക്കെ നല്ല ക്ലീനിങ് ആയിരുന്നു ഇപ്പോൾ അതിലും ബെറ്ററായിട്ട് ക്ലീനിങ് പിന്നെ ഈ റിസോർട്ട് വഞ്ചികളൊക്കെ നമുക്ക് ഇപ്പോൾ ഒത്തിരി ഇങ്ങനെ കറങ്ങി വരുമ്പോൾ അപ്പോൾ നമ്മൾ മീൻ പിടിച്ച് വലയായിട്ട് പോകുമ്പോൾ മീൻ റിസോർട്ട് വഞ്ചിക്കാർക്ക് കൊടുക്കുകയും ചെയ്യും അവിടുന്ന് ഇപ്പോൾ നമുക്ക് പൈസ ഒക്കെ തരും എന്നിട്ട് അവർ രണ്ട് പേര് മൂന്ന് പേരൊക്കെ നമ്മുടെ വള്ളത്തെ കയറിയിരുന്നു ഇങ്ങനെ കറങ്ങാൻ പറയും
0: In early 2022, a local-led organization called the Responsible Tourism Mission came up with a plan to clear up the rubbish-clogged canals. A plan by the people, for the people. One of the key goals was to get fish back into the canals. Fish that I'm about to catch. I hope.
2: Okay. Just throw. Okay, looks like he's not really gonna teach me how to do it. All right. Wow. Yeah. I don't know if I've caught any fish, but it is actually a lot. What is this? Oh, well, it's a whole pile of dirt. Okay, now I'm gonna leave it to the master. He's got some very interesting techniques. Whoa. The thing about this is you don't really know what you catch because the weights are so heavy. There's one. I saw one. There's two. I can go for breakfast. Can you see it?
3: Yep.
0: There are two things that stand out in Marvanthuruthu. Canals and these guys. People here use every part of the coconut tree. The leaves and husks are used to make mats and ropes. The fruit, of course, features heavily in curries, chutneys, and stews. The sweet sap can be used to make palm sugar. But when left to ferment, it transforms into something special. An alcoholic brew called toddy. I'm about to meet someone who actually runs a toddy shop.
1: തെങ്ങിൻ്റെ ചൊട്ട ചെത്തി അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ട് അതടിച്ച് റെഡിയാക്കി രാവിലെയും വൈകുന്നേരവും കല്ല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഔഷധം തന്നെയാണ് ഇന്നും പഴയ കാലഘട്ടത്തിലുള്ള ആളുകൾ രണ്ട് ഗ്ലാസ് കള്ളൊക്കെ കുടിക്കുന്ന നല്ല കള്ള് കുടിക്കുന്ന ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്
2: ഹലോ ആ കമോൺ വരൂ ഞങ്ങളുടെ കോരിക്കിലേക്ക് വാ Oh my God, he cooked a feast.
5: Look at this.
2: How are you doing?
5: Come on.
2: Thank you.
5: Wow.
2: This is for the two of us.
5: Yes.
2: Yeah. So this is the standard array of things that people will eat when they drink toddy.
5: The toddy shops, yeah.
2: And this is the main item for today.
5: Yeah, this is toddy.
2: Okay.
5: Topping from the coconut trees.
2: How long have you been doing this business?
5: 23 years, yeah. I started here.
2: So you have a total of 8 shops?
5: 8 shops and around 48 tapas.
2: Usually, alcohol is perceived as bad and unhealthy and all that kind of stuff. But here, it is considered a healthy drink. But it's also, the alcohol content is not very high, no?
5: 8%. It's higher than beer.
2: Beer, yeah, it is. Okay, this food has been sitting in front of me for a really long time, along with the toddy. I think it's time for us to try. I heard there was a massive cleanup in the rivers and the canals, right? And you've been here for a while. So how has that affected your business?
5: ഇവിടുത്തെ ബാക്ക് വാട്ടർ ഈ പറഞ്ഞ ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി ആളുകൾ ഇവിടെ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ബോട്ടിങ്. ആ ബോട്ടിങ്ങിന് വരുന്ന ആളുകൾ ഞങ്ങളിവിടെ വന്ന് വിസിറ്റ് ചെയ്ത് ഇവിടുത്തെ കള്ളും ഇവിടുത്തെ കറികളും ഒക്കെ കഴിക്കാൻ വേണ്ടി വരുന്നത് ഞങ്ങൾക്കത് നല്ല
2: ഓക്കെ
5: ഒരു ഗ്ലാസ് കള്ളൊന്ന് കുടിച്ചോ എങ്ങനെയുണ്ടെന്ന്
2: ഞങ്ങളുടെ
5: ഒറിജിനൽ ടോഡി.
2: I don't know how to explain it, but it's really tasty. What's the process like?
5: തെങ്ങിൻ്റെ ഫ്ലവർ ഉണ്ട്, അത് കൊല എന്ന് പറയും, തെങ്ങും കൊല പറയും. അത് ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് ടാപ്പ് ചെയ്യണം.
2: ഓ, you want me to do this tiring job?
6: Yes, of course.
2: And you thought it was a good idea to let me drink before I do it?
6: Great idea.
0: Okay, so nobody told me that the toddy tappers actually have to scale the tall coconut trees in order to harvest the sap. But just so you know, these tappers do not get high on their own supply. At least, not right before they get to work.
2: What is so special about the

0: തോതി ദാറ്റ് ഗ്രോസ് ഓവർ ഹിയർ.
1: എന്താ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത തന്നെ ശരിക്കും പ്രകൃതി തത്തമായ ഒരു സ്ഥലമാണ്. ഇത് പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്നൊരു സ്ഥലം. നിങ്ങൾ കണ്ടില്ലേ വെള്ളവും വയലും ഈ മരമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ മരത്തിൽ നിന്ന് കിട്ടുന്ന ഈ കള്ളിനി നല്ല എന്താ പറഞ്ഞ ഒരു പ്രകൃതിദത്തമായ തന്നെ രുചിയായിരിക്കും.
0: ഓക്കെ, സോ how many liters can you get from one tree roughly?
1: ഇതിലിന്നെ നമുക്ക് രണ്ട് നേരം കേറണം. ഒരു ദിവസം രണ്ട് പ്രാവശ്യം കേറി ഇറങ്ങണം.
0: റൈറ്റ്.
1: ഒരു നേരം രാവിലെ ഇതിലിന്നൊരു 2.5 ലിറ്റർ കിട്ടും, വൈകുന്നേരം ഒരു 1.5 ലിറ്റർ കിട്ടും, അങ്ങനെ രണ്ട് നേരം കൂടി 4 ലിറ്റർ അടുത്ത് കിട്ടും.
0: Can you show me how to climb? Now it's up to the expert to go up there and get me the freshest thodi.
1: നല്ല സാധനം, ഫ്രഷ് സാധനം.
0: ഫ്രഷ്. He's stripping off the pot, making it ready for more tapping. Fresh thodi.
1: Fresh thodi.
0: So it doesn't actually come from the coconut. It comes from the bud or the flower before it turns into the fruit. Seri, try pannalama. Okay. Wow, it's so refreshing. My goodness.
1: No, ready.
0: Let me taste that again. Okay.
1: Hey, I made it!
0: More? Yenge? No, I don't think I can do it more than this.
2: Ladies and gentlemen, I tried my best, but as you can see, I think I've reached my limit.
1: Super.
3: Thailand's beauty industry is in the global spotlight.
4: พอคนมองภายนอกก็ไม่รู้ว่าทําอะไรมา
5: ใครๆก็อยากสวยเน
6: า
5: ะ
6: แต่ความพอของคนมันไม่มีจํากัด
3: But there's an ugly side to Thailand's beauty boom.
7: เจอคลินิกที่มันถูกต้องแต่ว่ามาทำการรักษาคนไข้เนี่ยไม่ใช่หมอ
8: เขาก็ทักบอกแฟนผมว่ากลัวจังอะไรอย่างนี้แล้วแฟนผมก็แซวแบบว่าเดี๋ยวตื่นมาก็สวยแล้ว
3: Thailand's Beauty Boom Insight Thursday on CNA
9: CNA 938 News you can trust to start your day informed to navigate your finances and your world and to make sense of what matters CNA 938 News you can trust.

0: Singapore. You've heard of it, but do you know it? Next on Singapore Hour.
1: It's a buzzing neighborhood that never sleeps. Find out why.
2: You smell it before you see it. It's the durian.
1: Experience the great analog revival with a collector who has over 6,000 records.
3: All these records cannot be found on Spotify.
1: All this and more on Singapore Hour, tonight on CNA.
4: East Asia, a region steeped in history, now helping to write the future of our world.
5: From the corridors of power to the region's most remote corners, we'll break down the news driving some of the world's largest economies and explain why it matters.
4: On East Asia Tonight, with me, Otelli Edwards.
6: Saturday on Japan Hour, cycle around Hokkaido and encounter the people connected to the land, especially the Ainu descendants. Then we're getting off our bike and onto the train for more encounters. Japan Hour, Saturday on CNA.
7: Japan Hour is brought to you by Sumitomo Corporation, MUFG, committed to empowering a brighter future. Zip Air, all flights, all seats, free high-speed Wi-Fi available. And IHI.
8: Is that Yakult I saw?
9: In Japan, Yakult ladies don't just deliver drinks. I'm joining them for a day.
8: This orange band here, how come I don't have it?
9: 認知症サポーターとしての研修を受けたから。 They spot signs of dementia, and if someone goes missing, they raise an alert. Could a drink delivery help save a life? Talking Point, Sunday on CNA.
10: Every year, the people of Marwanturotu celebrate a water festival called Atuvila Mahotsavam. An important ritual is the Garden Tukam, where performers dress up in these vibrant costumes and dance to traditional music. Practice sessions are underway for this year's festival, which is happening in a month's time. Guess who got an invitation to see one up close?
11: So, Master, what is the story behind this amazing dance?
12: കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒരു വഴിപാടായിട്ട് ചെയ്യുന്ന കലയാണ് ഗിരണംപ്രവ. അത് ശത്രുദോഷം അകറ്റാനും പിന്നെ നമുക്കൊരു എന്തെങ്കിലും കാര്യസാധ്യതയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വഴിപാടായിട്ടാണ് ഗിരണംപ്രവ നടക്കുന്നത്.
11: ഓക്കെ, സോ വാട്ട് ഇസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദിസ് സ്റ്റോറി, ദിസ് ഡാൻസ് ആൻഡ് ദിസ് സിറ്റി?
12: കോട്ടയം ജില്ലയിലാണ് ഏറ്റവും കൂടുതലും ഗിരണംപ്രവ ഉള്ള കലാകാരന്മാരുള്ളതും കോട്ടയം ജില്ലയാണ്. മറവൻതുരത്ത് ഭാവം എന്ന് പറഞ്ഞാൽ ഈ ആറ്റുവരക്കിടന്ന് പറയും പിന്നെടുത്ത രണ്ട് ദിവസം അടുപ്പിച്ച് ഗിരണംപ്രവയുള്ള.
11: ഹൗ ലോങ് ഹാവ് യു ബീൻ ഡൂയിങ് ദിസ്?
12: അച്ഛനാണ് എന്നെ പഠിപ്പിച്ചത്. എന്നെ 10 വയസ്സിൽ പഠിപ്പിച്ച് പരിപാടിക്ക് കൊണ്ടുപോയതാണ്. 10 വയസ്സ് മുതൽ ഞാൻ പരിപാടിക്ക് പോണതാണ്. ഇപ്പം 48 വർഷമായി, എനിക്ക് 58 വയസ്സുമായി.
11: വാഹ്,
12: 132 പിള്ളേർ ഇവിടെ ദക്ഷിണ വെച്ചിട്ടുണ്ട്.
11: യു ഹവ് ഡൺ സോ മെനി ഷോസ്, യു ഹവ് തോട്ട് സോ മെനി സ്റ്റുഡൻസ്. കൻ യു ടീച്ച് മീ സംതിങ്?
12: ഓക്കെ.
13: Good. And I still have the dance. Because it's a

0: doesn't feel like the dance. It is the dance. Oh. I can see why the kids are so ripped.
1: ഈ മറവൻതുരത്തിലെ 18 കനാലുകൾ തോടുകൾ അത് ക്ലീൻ ചെയ്തതോടുകൂടി നാടൻ വള്ളങ്ങളല്ല ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയതെന്ന് പറയുന്നത് കയാക്കിംഗ് എന്ന് പറയുന്ന ഒരു വള്ളം ആ വള്ളത്തിലാണ് ടൂറിസ്റ്റുകൾ നിരവധി വന്ന് ജാക്കറ്റ് വിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരു ഒരു സംഭവം ഇവിടെ ഉണ്ടായി.
2: ഹലോ
3: Yes.
2: Hi.
3: How are you?
2: Hi. How are you? How are you? Nice to see you.
3: Nice.
2: Thank you. Thank you for having me.
3: Tell me, why did you choose to do kayaking here? എനിക്ക് വെള്ളത്തിന് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടിട്ടും ഇത് മറവൻതുരം എന്ന് പറയുന്ന ഒരു വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ഏരിയ അത് ആ ഇഷ്ടം ബാക്കിയുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടിട്ടാണ് ഞാൻ ഇത്
2: തുടങ്ങിയത്.
3: ഞാൻ ഇവിടെ ആയിരുന്നു ജനിച്ചു വളർന്നതും എല്ലാം ഇവിടെ ആയിരുന്നു. മർച്ചന്റ് നേവിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ എനിക്ക് കയാക്ക് ചെയ്യാൻ ഒരു കൂടുതൽ ഒരു ടെൻഡൻസി വന്നതും ഞാനത് തുടങ്ങിയത്.
2: സോ വാട്ട് ഡു ദ ലോക്കൽ ഫിഷർമെൻ തിങ്ക് അബൌട്ട് യുവർ ബിസിനസ്?
3: രാവിലെ തന്നെ അവർ ചൂണ്ടിട്ടുണ്ടിരിക്കുമ്പോഴും വല വലിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ കയാക്കുമായിട്ട് ചെല്ലുന്നത്. അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ, കാരണം പല നിറത്തിലും അവരും കണ്ട് ഹാപ്പി, എല്ലാവർക്കും ഹായ് കൊടുത്തുന്ന അവസ്ഥയൊക്കെ കൊടുത്തിട്ട് അവർ കാണുന്നുണ്ട് ഈ വല വലിക്കുന്നതും ഇതെല്ലാം ചെയ്യുന്നതും. അവർ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്താണ് അവരിവിടെ നിന്ന് തിരിച്ചു പോകുന്നത്.
2: So you're doing a huge community service almost.
3: Yes. Right.
2: Okay, enough chat. Let's go kayaking.
3: തീർച്ചയായിട്ടും നമുക്ക് പോയേക്കാം.
2: I can't go kayaking like this, right?
3: illa change cheyanam.
2: Okay, straight down.